തുല്യാനാദ്ദരാവിനിക്കിരി കഞ്ഞങ്ങനറി തൊല്ലായി വരളിയ ഈങ്ങനാവ പോലു പോലു പാര പൂണുളൈപ്പ തന്റെ.